0: അപവിശ്വാസകർ നാം വിരഹസ്ത പ്രകാശകരമു.
1: സ്വാമി വാസ്യകുതുസേക സ്വാമി വാസ്യുതാനുസേക സ്വാമിനി ഉപവാൻസേ നവതവടിനസേക.
0: എഹിൻ പ്യാനനി ഉൻവാൻസേഗെ മരണയാത് ഉത്താനയാത് സീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യാത് ഗലവീമദായക കുശലാനാത് അപ്പി ഒബട പുദ കരമു. ഒബഹമേ സിറ്റിമിൻ ഒബട സേവേ കറാന്നിട്ട് അപ്പ സുദുസാൻ വശ്യൻ സൽക്കീമ ഗന അപ്പി ഒബട തുതി പുദമു. ക്രിസ്തുൻ മഹാൻസേഗെ ശ്രീ സർരേതാത് ശ്രീ രുധിരേതാത് സഹഭാഗിവന അപ്പ സമ ശുദ്ധാത്മനൻ വിശിനിക് സത്കരുന്നു ലബന ലെസ് അപ്പി അവനത്വ ആയത് സിറ്റിമു. സ്വാമിനി മുള്ളുവേ പെതൃ പവത്ന ഉപകേ ശുദ്ധ സ്വഭാവ സീകലമാനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം റഞ്ജിത് നമതി അപ്പ അഗറാദ് ഗുരു തുമന്ദ് സകല പൂജക പിരിശുദ സമഗേം സ്വഭാവദയാഗുണേൻ പെരുപുൺവാനട്ട് സലസ്വനുമാനവ. ഉത്താനി ബലാപുരത്ത് അത്വ മീഗിയ അപകേ സഹോദര സഹോദരിയാന്ത് ഉപകേ ദയനുക്കം പാവകരെ വിശ്വാസേ തപമിനശ്രുവാൻ കുത്സ്യാലന്ദ് സീകര ഉപകേ ശ്രീവത മണ്ഡലെ ആലോക്യ വിതട്ടവും ഖ്യന്തവാഗതമാനവ് അപ്പസ്യാലാന്ത് ദയനുക്കം പാകലമാനവ്. ഭാഗ്യവത് ദേമാതാവന് കന്നിമറിയാവന്ത് ഭാഗ്യവത് അപ്പോസ്തുൽ വരുന്ത് എക്കെ കാലയൻഹി ഉപകേ കമത്തേറ്റുക്കല ശീല ശുദ്ധവന്തയിന്ത് സമഗ അപിതുസദാ ജീവനേറ്റ് സഹഭാഗി വീമട്ട് സുദുസൻകലമാനവ്. തവത ഉൻഹാ സമഗുബട്ട് പ്രശാന്ത് സാക്കിരിമട്ടത് ഉപകേ മഹിമയെ വർണ്ണാ കിരീമട്ടത് ഉപകേ പുത്ര ജേസുസ് ക്രിസ്തുൻ മഹാൻസി മകിൻ അപ്പട്ട് വരം ദുണുമേനവ്. ഉൻമഹാൻസി മകിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കരേദ സിയലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മാനഹാ സമഗെ ക്വഡ് വസന്നാ ഉപവഹാൻസേട്ട് സകല ഗൗരവയാത് മഹിമ